ദനവടി ഗതും വാഖം കശവരി അല്ലാഹുഗെ ഹദ്റതുഗെ ആദി തിമംഖലേ ഫാനു എകമകാഗെ ഫണുവ്വെ വികന്ത ത്യബാ മീഹുന്ന തിമംഖലേ ഫാനു ഇവവനിയെ എഹനെക്കമ ത്യബാ മീഹുന്നീ ജാഹിലു ബയകുകംഗ തിമംഖലേ ഫാനു ദേഖവടാ ഗന്നവമേ.

0: ായി ബിംഗ അസുമത്യരുഖമായി ബാർ വരുഖം വണി എഖലാംഗ്യഷെ അതി എഖലാംഗി അജീജു വന്ത ഹകീം വന്ത റസ്കലാംഗി
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
0: റഹ്മാൻ വന്ത റഹീം വന്ത അല്ലാഹുവിൻ ഇസ്മു ഫുളും ഫശാഗനമ ഹാ മീം മിയ കുറുത്തോഗ്യം മുറാദ് ദിനവടുകം വണി അല്ലാഹേ.

കസീർ കഫ് കഫ്ഗെ ഹംസ്റങ്ങളെ വേണങ്ങ കസീർ കസീർ ആകുത്തക്ക് ദിവ്യ ബഹുഗഹാരം അതാക്കുറ കാഫ കവ്വകെ കസീർ.

സൂറത്തുൽ വാഖിഅ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനു അൻത റഹീമു അൻത അല്ലാഹുഗെ ഇസ്മു ഫുളും ഫഷാ ഗണ്ണമെ. ഇദാ വഖഅത്തുൽ വാഖിഅ, ഖിയാമെ വെജ്ജഹിന്ദെ. ലൈസ ലി വഖഅത്തിഹ കാദിബ, ഏകം വാണേ കമാ മെദു ഇൻകാറുക്കു ദഗു ഖുറാനേ ഫറാത്തെന്നുവേ. ഖാഫിദതുർ റാഫിഅ, എബ്ബയകു ദക്കുറമുങ് അനെബ്ബയകു മതികുറമുന്നെ. എബഹി അബാജ വെരിങ് ദക്കുറവ്വ, ബാജ വെരിങ് മതികുറവ്വ ദുവഹെഗ്ഗെ ഗൊതുകെ. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ, ബിങ്കണ്ടു ഗദഫദയ ഹെലിഗെം ഫിഹിന്ദെ. വബുസ്സത്തിൽ ജിബാലു ബസ്സ, അതി ഫറുബദത്ത ഫുണ്ടുഫുണ്ടുവെ ഹിമും വെജ്ജെഹിന്ദെ. ഫകാനത് ഹബാ മുംബസ്സ, ഫഹെ വയാ ബുരബുരാഗെന്ദ കുണ്ടിതക്കെക്കമുഗ എ ഫറുബദത്ത വെജ്ജെഹിന്ദെ. وَكُنْتُمْ أَزْوَاجًا ثَلَاثَةً, أَدِي تِيَبَامِهُمْ إِدْوَهُمْ تِمْبَاوَتَكَ وَدَي. فَأَصْحَابُ الْمَيْمَنَةِ مَا أَصْحَابُ الْمَيْمَنَةِ, فَهِ كَنَافَرَاتُكَ مِيهُنَّ كَنَافَرَاتُكَ مِيهُنِّي دَرَجَاكَ غُتُمْ قُمْبَيْنْ هَيَّ. وَأَصْحَابُ الْمَشْأَمَةِ مَا أَصْحَابُ الْمَشْأَمَةِ, أَدِ وَافَرَاتُكَ مِيهُنَّ وَافَرَاتُكَ مِيهُنِّي دَرَجَاكَ غُتُمْ كُمْبَيْنْ هَيَّ. وَالسَّابِقُونَ السَّابِقُونَ, أَدِ كُرِ أَرَادِيَ مِيهُنِّي دَرَجَاكَ غُتُمْ كُرِ أَرَادِيَ مِيهُنَّ. أولئك المقربون, كتن كربا فاوا ميهني اورن. في جنات النعيم, نعمتك سورك تكوك. ثلة من الأولين, اسفديا ميهنگ ترين. ابهي ഇസ്വദിയ ഉമ്മത്തക്കുക മീഹുങ്ക തെരയിൻ ഗിന ബയക്കെ. വഖലീലും മിനൽ ആഖിരീൻ, അതി ഫഹുക മീഹുങ്ക തെരയിൻ. എബഹി ഇസ്വദിയ ഉമ്മത്തക അള ബലായിരു മുഹമ്മദു നബിയാഗ ഉമ്മത്തുക മീഹുങ്ക തെരയിൻ മധു ബയക്കെ. അല സുറുറിൻ മൗദൂന, റണായി ജവാഹിറും ഐക്കം അളുവാഫാവ ദാന്തകെഗ് മതീഗെ. മുത്തകിഈന അലൈഹ മുതഖാബിലീൻ, എ ദാന്തകുഗ് മതീഗ എകകു അണികക കുരിമതില ലെങ്കിഗെംവ ഹാലുഗെ. യതൂഫു അലൈഹിം വിൽദാനു മുഖല്ലദൂൻ, ജുവാൻ കമ്മത്തി ദമിതിബെ ജുവാൻ ഫിരിഹെൻ കുതിൻ എവരെങ്കെ ഖിദുമത്തുക ബുറുജഹാനത്തെ. ബി അക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ, തഷിതകകായി ഖുറാതകകാഗെന്നെ. അതി ഹിംഗ ഹിംഗ ഹുന്ന ആറക്കുൻ നെഗെ റാ തഷിതകകാഗെന്നെ. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, ഏഗെ സബബും എവരെന്ന ബൊലുഗെ രിഹുമെ നുലിബേനെതെ. അതി മസ്തു വുമെവ്വെസ് നുമെലിബേനേമേ. വഫാകിഹതിൻ മിമ്മാ യതഖയ്യറൂൻ, അതി എവരെങ് ബേണും ഗുതക നഗാനേ മേവാതകാഗെന്നെ.
ولحم طير مما يشتهون ادي ايورين هين ادي باوتكوغي دوني سوفا سوفيغي مها جنة

0: അതി എവരെ ബുണാകമുഗാവിയ തിമമ്മെ മറുവെ വെയ്യശായി കഷിതകക വെജ്ജഹിന്ദു അലു ദിരുമക ഫണുവാണേ ബയകു കമുഗാ ഹമ കഷവരു തിമമ്മെ വേ ഹെയ്യ അവ ആബാഉനൽ ഔവലൂൻ അതി തിമമ്മെങ്കെ ഇസ്വെദിയ കാബഫൈം വെസ് ഹെയ്യ قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم
1: كليغ فانو ودالو واشه هما كشورون اسوديا ميهنناي فهم أناني ميهنني انگيگموا دوهيگ کندالو وافاوا وغتاكا എക്കുറവാണേ ബയകു കം കശവരെ
0: സുമ്മ ഇന്നകും അയ്യുഹ ദാല്ലൂനൽ മുകദ്ദിബൂൻ ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം
1: ഏ മഗുഫ്രദിഗംവ അദി ദഗുകുറാ മീഹുന്നേ ദെങ് ഹമ കശവരും ത്യബാ മീഹും സക്കൂമു ഗഹും കാണേ കം കശവരെ
0: ഫമാലി ഊണ മിൻഹൽ ബുതൂൻ
1: ഫഹെ എയിൻ ബണ്ടുത ഫുറാലാണേ മേ
0: ഫഷാരിബൂന അലൈഹി മിനൽ ഹമീം
1: ഫഹെ ഏകെ മച്ച കെക്കി കെക്കി ഹുണ്ണ ഹൂണു ഫെൻ ബോണേ മേ
0: فشاربون شرب الهيم
1: فه فمبوا جنفاوا جملت فمبو فدان
0: هذا نزلهم يوم الدين
1: قيام الدوهم اورنگ مهمان داري اكي مي
0: نحن خلقناكم فلولا تصدقون
1: ത്യബാ മീഹും ഹെദ്ദവി തിമൻ റസ്കലാങ്കെ ഫഹെ ത്യബാ മീഹും തെതുണു കുറണി കീ വെഹയ്യ
0: അഫറഅയ്തും മാ തുംനൂൻ
1: ത്യബാ മീഹും ബേരു കുറാ മഞ്ഞ മെതു ത്യബാ മീഹും ഫഹെ വിസ്ന ബലി മുഹയ്യ
0: أأنتم تخلقونه أم نحن الخالقون
1: اتكتي هدني تيبا ميهن هي نواتا هدوا فراتكي تيمن رسكلانج هي
0: نحن قدرنا بينكم الموت وما نحن بمسبوقين

0: ഏ കൊടുക്കു ഫാത്ത ജയിലമ്മ ആറുമി ഹാ കാരി കത്തിമേ മീ ഹാ ഉതകുവാണ് ഏനാച്ചാ പിന്നം പണു ഫെണ്ണ ഹിസാബ് കണ്ടിപ്പം വാണി
1: ആ
2: ഒപ്പ മിതാ ഹുണ ഡസ്റ്റ്ബിൻ എഹരിതോ മിവെസ് ഡസ്റ്റ്ബിൻ കണ്ണു ലാമാണി
3: ദുനിയവി തിരിയുളുംഗെ ഉഫാവരിക്കമ സ്വർഗേഗെ മതിവരി നിയമത വാസിൽവുമ
4: സാലിഹുംഗെ പകീച
3: അളുകംഗെ രീതി ആദതക അഖ്ലാഖ്ഗെ മതിവരി സിഫത ലിബിഗതമ
4: സാലിഹുംഗെ പകീച
3: മാ റസൂലാഗെ സുന്നത്തുഗെ മച്ച ഇമാമു നവവി റഹ്മഹുല്ലാഹ് ലിയുബാഫാവാ റിയാലു സാലിഹീൻ മിഫുതുഗെ ബാബതകുഗെ ശറഹൈൻ
5: ഹെന്ദുനു ദജ്ജാലുഗെ വാഹകിയദവേകം ഹവീർവിരു സബബേകദുന എകമുഗെ ബിരുവരികം സികുണ്ടിയം എ നെഗിഫാവാ തസവ്വുറു ഫിലാ നുദാക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിവടഗെ സ്വാൽകുറൻ തിബേകദുൻ കിഹിനെത്തോയ്
3: അളുകംഗെ ആദതക അഗീദായ രീതി അഖ്ലാഖ്ഗെ മതിവരി aguhuri eta filawalu take
6: islam deenuga allah subhanahu wa taala warab boda me bar walwani allah han ekane alukan kuruma shiruku nukuruman anga wafa dem mi anga wani emme ha me sakun e baawanta baige gotu gawuma
3: adita duha buda duhu ge minduru deech hairu repeat homa adi burasati duhu ge hindunu aggadi tirihu adi angara adi hukur duhu ge regandu diha gadi tirihu
7: ಹಿಮಬಿಹಿ ಜೆಹಿಫಾವಾ ಮೀಹಕು ಕೆಸ್ಸಾ ಕಿಂಬಿ ಹೇಳುಮು ವ್ಯಾಗೆ ತೆರೆಯ ವೈರಸ್ ಫೆತುರೆಗೆಂ ದಿಯುಮು ಹಿಮಬಿಹಿ ಫೆತುರೆ ಬಂದು ತನೆಗಾಣಮ ದೆಗಡಿರೆಂ ಹಾಯಿರುವಂದೆಂ ವ್ಯಾಗೆ ತೆರೆಗ ವೈರಸ್ ಹೊರೆ
8: ವೈರಸ್ಗೆ ಅಸರು ಹುರಿ ತನೆಗ ಅಲ್ಲುಮಫಹು ಲೊಲಾ ನೇಫತಾ ಅಂಗಾಗ ಅಲ್ಲುಮು ಹಿಮಬಿಹಿ ಫೆತುರೆ
9: ಬಯ್ಯಾ ದೆಕೊಳ ದಿಫಾ ಇಬಾರು ನಿಮ್ಮೀಹುಂ ಅದಿ ಮೀಸಲ್ಸ್ ವ್ಯಾಕ್ಸಿನ್ಗೆ ದೆ ಡೋಸ್ ಫುರಿಹಮು ಕೊಫಾ ನುವಾ ಫರಾತಕ ಬಾಲಿ ಜಹಮುಗೆ ಫುರುಸತ್ ಬಡು ಹಿಮಬಿಹಿಗೆ ಅಲಾಮತೆ ಫೆಣಿಜನಮ ಲಸ್ನು ಕುರವ ಸಿಹಿ ಫರುವ ಹೋದವ
10: ಕಾಲ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಇನ್ನ ಲಿಕುಲ್ಲಿ ದೀನಿನ್ ಖುಲುಕ ವ ಖುಲುಕುಲ್ ಇಸ್ಲಾಮಿ ಅಲ್ ಹಯಾ ಮಾನೈ ಹಮಕಶವರುಂ ಕೊಮ್ಮೆ ದೀನಕ ಖುಲುಕೆವೆ ಅದು ಇಸ್ಲಾಂ ದೀನುಗೆ ಹುಲುಕಕ್ಕಿ ಲದುವತಿ ಕಮೆ
11: ಗಡಿನ ರೇಖಂಡು ಅಕ್ಕಡಿ ತಿರಿಸ್ಮೆಟ್ ನೀ ದೀನುಗೆ ಅಡೋ

ഹിങ്കുമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഖുർബനി അർഗുൾമെങ്കി തിരേം മീഹകു നമാദ ഹിഗാഫ ദിയകമുഗ വാനമ അദി എ നമാദ എംബുരി ഏന ആകമുഗ വാനമ എ ഹിഗാ ഹിങ്കുമുഗെ സൗബും അദി ഏന എംബുരി അന്ന ഔമുഗെ സൗബും വെസ് ഏന ടക സുവറുഗെ മൻസിർ തയ്യാർ കുറവിഗെന്ന ദാനികമ എയി ഹിന്ദുന ഹവീറു നുവത കൊമ്മെ വഗുതെഗ്ഗ ഏന മിസ്കിതം ഹിഗാ ഹിങ്കുമെ കമുഗ വിയസ്മെ ہم ہم میں عثمان رضی اللہ عنہ کے ارہوں اس فاو رسول اللہ صلی اللہ علیہ وسلم حدیث قرب و افوا کما میہ کو اے نگے گے گا وضو فری ہم کو گین نماز ٹکا اے نے کم گ امید گا اللہ سبحانہ و تعالی گے گے کول تو تیرے گے کول گا فرض نماز ادا کرم اے نا اکم وانما اے نا الا کم فیول کی اے نے ٹکا ہیو کم لے وی گندانے ادی اے نا نگا کم فیول کی اے نے کی بان ഫാഫേ ഫുഹവിഗിൻ ദാനെ അമലെ ഗുതുഗ വിഗിൻ ദാനകമ ഹമഹിമ്മേ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമഗെ അരിഹും ആസ്ഫാവേ അല്ലാഹു സുബ്ഹാനഹു വതആല ഫറുദു കുറവി ഫറു നമാതകു തരേൻ നമാദിൻ അദാ കുറമട്ടക അല്ലാഹുഗെ ഗികൊൾതകു തരേൻ ഗികൊളക ഹിംഗാഫി മീഹായ ഹജ്ജഗെ ദർമയ സവാബു ലിയുവവേനതി അരി ഹമഹിമ്മേ സുന്നെൻ അൽകുമെൻ അദാ കുറമട്ടക ഹിംഗാഫി മീഹക സുന്നെങ് ഉമുറായെങ് അദാ കുറുമുഗെ ധർമ്മയ സവാബ് ലിബിഗെന് ദാനികമ എഹെങ്കമും ലൊബത്തി അഹുന്നെ ലൊബത്തി ഉഹ്തുന്നെ നമാദു അഴുകൊൺമെങ് അദാ കുറുമട്ടക ഹമ ഇക്കനി മിസ്കിതുഗെ ജമാഅത്തുഗ ബാവരിവ ബാവരിവുമ അതി എക്കുറ നമാദുഗെ ഇതുറും എ നമാദട്ടക അഴുകൊൺമെങ് വുദൂ കുറുമ തൊഹാറത്തു ലിബിഗതുമ അതി ഹമ എഹെമ്മെ എ നമാദട്ടക അഴുകൊൺമെങ് ഹിംഗാ ഹിങ്ങുമ എ നമാദുഗെ നിയത്തുഗ അഴുകൊൺമെങ് എ അന്ന ഒഗുതുഗ വെസ് അല്ലാഹു സുബ്ഹാനഹു വതആല മിവനി ബറകാ ലവ്വവ അർഗോൺ മെന്ന ഹേ ധർമ്മ ലിബേനുഗ മിംബർ കുറവ്വ അള കൊമ്മെ ഫിയവളക നെഗെ കൊമ്മെ ഫിയവളക അർഗോൺ മെന്ന മിവനി ഹേ കൊമ്മെ ലിയുവി അതി ഫാഫേ ഫുഹവേന ഗൊതുഗ അതി ഹമ എഹെമ്മെ മിഹിംഗ കൊമ്മെ ഹിംഗുമക്കും സുവർഗെ അർഗോൺ മെന്ന ടക മൻസിലിൻ അല്ലാഹു സുബ്ഹാനഹു വതആല തയ്യാർ കൊദ്ദിവാന ഗൊതുഗ വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.